0: മോഷങ്ങളാക്കി
1: മണ്ണുട്ട് ജാഗി പച്ചാങ്ങിരിങ്ങാൻ നാഗിങ്ങിൻ കയ്യോൻ സാങ് പുരുഷ കബാവോ സാങ് സനെ ലാക്കി തൗ സനെ മുനീന പുരുഷ